0: മീഹുന്നങ് എവരും ബുനാനത്ത് ഹമകശവറും തിമമ്മെങ്ക ഖൈരിയത്യ ബാ മീഹു ഖനാ ഫറാതും അന്നകം ഗാ വീമുയ
1: ഖാലു ബൽ ലം തകൂനു മുഅ്മിനീൻ
0: എവരും ബുനാനത്ത് അദികിയത്യ ബാ മീഹു മുഅ്മിനും ഖം ഗാ നുവമുയ

ഹമകശവരം മണിതിക്കും തിമൻ റസ്കലാംഗ ഇൻസാന ഹിദ്ദവികം എ ഇൻസാന നേങ്ങിനിയേ ഫഹ എഹാറും ഏനാവണി ഫാളുവെ ഭയാവെഗം വാ ദിക്കൊളുവെരിയക്കമുകേ.